ടാഗ് ചോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കാ ഹൈ ഓണേഴ്സ് പോർച്ചുഗീസ് വർമ്മജരാഗസ് ഫസ്റ്റ് ഞാൻ ഇരിജാമം തരസ് ഞാനും കലുയ കുരുഷ്യ വർഷകുഷ്യ കുരുഷ്യ പാത്രായ അരക്ക് ചൂട് ചെറിയ കാർപ്പുഷ്യ തുമ്മൻ ഏരൻ ചിങ്ങസ് കുറവിഷൻ ചോയ്സ് കുരൻ വാൻസ് ചൂട് ഫാരത്ത് സ്ലാബിയ തുണിഞ്ഞ വാനർ വാർത്തോന് വിഷ്ണു കാൽക്കപ്പ് ശാത്തൻ തിമിഷസ് ജലവിഷൻ പോയ ക്ലാഹത്തിയ പോയ കുരവുള്ള the battle is we call near the gigs and how shall I go squats and why he's got to us and try ever the young rebel it's never tell you all I was glad in fact I want to run a leg yeah that's an bone and what I could when he over you could have never been a leg over I don't want to look on we see when you're part of you it's not quite the everybody wants to share to me and that's all change especially when you're walking more. You're walking more of you than you. So I've been at it. So you can say that it's no less than musical.

0: തേക്ക് ചുവട് ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കക ഹൈ ഓണേഴ്സ് പോർച്ചുഗീസ് ഗവൺമെൻ്റ് ഫാരഗസ് ഫസ്റ്റ് ഞാൻ ഇരില്ല ഒന്ന് തരസ് ഞാനും കലുവിയ കുരുഷ്ടായ വർഷകുഷ്ടയായി കുരുഷ്ടയ പാത്രായത് അരക്ക് ചൂട് ചെറിയ ഹാർപുഷ തുമ്മൻ ഏരൻ സിംഗസ് കുറവിഷൻ ചോയ്സ് ചെയ്ത് കുരൻ വാൻസ് ചൂട് ഫാരഗത്ത് സ്ലാബിയ
1: ഞാൻ പറയുന്നത് ഈ സാറിനായിരത്തി സംസാരിക്കുന്നു.